തന്നെ നരക്ക് രാജ്യം ജിതനെ നരക്ക് മനമുഖ പോകേ ഗുരുമുഖ ലേപ നമ സ ഗുരുമുഖ

അലിസ്യ കർമ്മദൃശ്യ ധർമ്മം സർവപ്രണാഢ്യാണ്ടാഢ്യായും ചാശ്രീ ശാന്ത പ്രസാദ് ഗോപിന്ദേ മുഖന്ദേവതാരി പാരി ഹരിയങ് കരിയങ്കേ കാമേ പുജംഗ് പ്രയാത് ശാന്ത് ചതുർചക്ര കർത്ത ചതുർചക്ര ഹർത്ത ചതുർചക്ര ദാനേ ചതുർചക്ര ജാനേ ചതുർചക്ര ഭാരതി ചതുർചക്ര ഭാരതി ചതുർചക്ര പാലേ ചതുർചക്ര കാലേ ചതുർചക്ര പാസേ ചതുർചക്ര പാസേ ചതുർചക്ര